0: ഹലോ, ഏത് ഇന്ത്യ?
1: എയർ ഇന്ത്യ.
0: വാട്ട്? ദേർ ഈസ് എ ടൈം ബോംബ് ഇൻ ഫ്ലൈറ്റ് നമ്പർ 125. ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? കഹാ സേ ബോൾ റഹേ ആപ്? കോൺ ബോൾ റഹേ? ഹലോ ഹലോ, ഇസിനെ ഫോൺ പേ ബതായാ കി ഫ്ലൈറ്റ് നമ്പർ 125 മേ ടൈം ബോംബ് ലഗ ഗയാ. വാട്ട്?
2: ഇസിനെ ഡെസ്റ്റിനേഷൻ